0: വിശ്വാസി സംഘത്തിന്റെ ഈ പ്രവൃത്തിയെ ദൈനിക് പരസ്പരം സമ്മാനവും ചെയ്തു ഉപയുക്തമായി സഹായത്തിയെ
1: കുറിച്ച്
0: സന്തുലിത ഭോജനം പര്യാപ്ത നിന്ദ്ര സകാരാത്മക സോച്ച് എന്നും ചിന്ത സകാരാത്മക മുക്ത രമദാ മുട്ടു രോഗബാട പോസ്ന സകിന്ദ്ര
1: 40 വർഷ പട്ടിയപ്പത്തി നിയമിത സ്വാസ്ഥ്യ ജാസ് കരോ
0: ചിന്ത പദാർത്ഥ മാത്ര മാസു കം ഖാവോ ഖാദാമ സാക്താ ര ഫോൾ സുഖാവോ
1: മദ്യപാൻ ര ധുമ്രപാൻ സേവന ന കരോ
0: സ്വസ്ഥ രഹോ സുഖമായ ജീവൻ ദിഹാ
2: വിഡിയോ കൃപാ അത്യക്ഷം ദ്വാരാ സനഹി കുഞ്ചാരി സന്ദേശ